പ്രത്യക്ഷത്തിൽ ഇറങ്ങി ഭാഗ്യശോഭനത്തെ കുട്ടികളുടെ പഠനം ശ്രമിക്കുന്ന അദ്ദേഹത്തിന് സ്വർഗത്തിന് ശേഷം എത്ര സംഭവത്തിന് അവർ ബിരാനും ശ്രീജീവിതം തന്നെ